ദഫിർഹിനെ മിസാലും അള്ളോ മിസാല ജസ്വി എദമീഹും കുറെ എക്കി എവ്വെസ് കമഗ് മച്ചക്കുളദാനവെഗൻവാ മമ്മനക്കെ അതി ഏനായി ഏനാഗെ സാഹിബ് മീഹാഗെ മച്ചവാ ബുരക്കെ ഏനാ കുറിമതി കൊഫി എവ്വെസ് ദിമായക്കും ഹേ കമക്കായി ഗെന നാദിത്തെ എമീഹ ആയി സീതാ വിഗംവാ തിദ്മോഗാ ഹുരെ ഇൻസാഫം അമൃഖം ഉളേ മീഹക ഹമ ഹമ വിഗംവാനേ ഹിയേ.

ഹമ കഷവറും അള്ളാഹുഗെ ആയത്തകം ഈമാൻ വാ മീഹും ദന്നാഷ് അള്ളാഹു എവരെന്ന തെതുമകൻ നുദക്കവാനത്തെ അതി വേന്ദിന് അസാബ് എവരെന്ന ഹുറ്റേ.

0: റെക്കിന ഫോർമേഷൻ തവുക മെസ്സി നുല ടീം ഇതാണ് കുറുമ ടീം ലിസ്റ്റ് മീ കച്ചുരിക്കേ മികമാ കുഴിയ അർജന്റീനക്ക് ഫുട്ബോൾ ടീമും മാൽമാത്തി ഫാഗതുക കോച്ച് കൊലോണിയ അത് അസിസ്റ്റന്റ് കോച്ച് ഉന്ന ഐക്കീക ചുംദ ആ ലിസ്റ്റേ മികത്ത് അർജന്റീന ഗെങ്കുളേക്കമ്മ പണി എപ്പാസ് എപ്പാ ഏ ആ ലിസ്റ്റുകെ തെരയും അത് മിഹാത്തന അർജന്റീനക്ക് ടീം യകീൻ കുറേ പണി അഡ്യ പസന്തുക്കമ്മ ദുനിയെ തട്ടക്കൊളെ ഫുട്ബോൾ മുബാരത്ത് എം എഫ് ചാമ്പ്യൻ അർജന്റീന അതിവസ് ടീം ഫൈനൽ എന്ന് കുറേ ജൂൺ എവണതു ആക്കി ഫിഫാൻ കണാള പോയി എം എഫ് ഔ താരു എം എം ഇതാരുകൂടി അർജന്റീന ടീം എന്താണ് കുറുമക്കൂടി ബാക്കി വിരിപ്പസന്റെ അതാണ് ഈനത്തോ യുഗത്തോ സ്മശ്വര കുറുമുണ്ടാക്കമ്മ പണി മോദോ മാതെ മീതെ മീഡിയ റിപ്പോർട്ട് പണി പൊളിപ്പ എനിക്കും മാക്കിക മികത്തു അർജന്റീന കോച്ചസ് കൊളോണി എം ബലുഗരിമക്കി മികത്തു ഹാണിക്ക് ഹൊരിനമ അനിയായി മസീക അനിയാബിയ മാബുർ തപ്സിലെ മീഡിയ തക്ക നാമക ഒപ്പിടുവെ അർജന്റീനാകെ ഫോർമേഷൻ ആഫ് ഇട്ടുവാണോ അർജന്റീനാകെ മീ വിഫാർഗം പാർത്ത വിട്ടുവാ കുറുപ്പിന് ഐക്കീക ടീമും ഗോയാഗൻ ടീമും എന്നെ ഫൈനൽ പ്രാസ്കോടും കുറിയമ്മേ സ്ഥാളിത്ത അഗ്ഗടി ഉത്തരേക ഫൈനൽ വരെ ദാണകമ പറപ്പുണ പെതുവെ തന്നെ ആക്കിക ദെക്കുടു ഫ്രിക്കാഗ് കൊടുക മണി ആ ദെക്കുടും തരി ഇമിന് ഖബർ വെച്ച് പാ കൊണ്ടവെ അത് ബ്രസീലിന്റെ പ്രാക്ടീസ് ബഷീറുക മീ ബ്രസീൽ പ്രാക്ടീസ് ബഷീറുക ടീമുകെ ദാതി ഫോം ടീമ നെഗി എം എം എം എക്കുടും തരിയ ഏമ പറവാഹത്തിനോ പെട്ടത് ഖബർ പാകെ മീക തെരെ പാകെ നേമ അമുക തീമ നെഗിക്കുമുക ഏന അതിവസ് മീരി അണിയ അണിയ നെഗമ അണിയാകം മീരി ഏന മെസ്സേന മൊഴി വിട്ടു നോവാ തീവെ ബൈ ഫർവാ സിസന്ത ഹോസ്പിറ്റൽ ഗമിന ഗണി അത് മീ ആക്കിക നേമ മീ ഗൗമി ഫുട്ബോൾ ടീമും മീ നഗാഫ്മണി ബ്രസീൽ ഗൗമി ഫുട്ബോൾ ടീമും നഗാഫ്മണി ത്വര ഗിന ഷരുത്താക ആക്കിക ഏക തെരകെ ക്യാപ്റ്റൻ കം ഹോതുമ ശക്കുവ നുക്കുറുമ ബാക്കി ജ്യോതി നമ്പറിൻ ഹോതുമ ശക്കുവ നുക്കുറുമ ഏനക ലോബി വരിന ബദ്ദൽ കുറുമ ടീമുക നേതുമ അത് മിഭാവത്തുക വര ഗിന കങ്ക നേമാമി വണി വേൾഡ് കപ്പ് തെരേക ബ്രസീൽ ടീമു മണാ കുറയപ്പ എനക്ക ഉമ്മാക്കിക ടീമുക മസ്ലാത്തു നഗാതുമ മസക്കെ നുക്കുറുമ നിയമ പണി ഷർട്ടുക്കും എബ്ബസൈപ്പ ബാക്കി എബ്ബസുമിക്ക് ദശം നിയമ പ്രതി ടീമ നഗാഫേസ് മണി ദെൻ മീ ആക്കിക മീ ഡിയർ ജൂനിയർ പ്രതി ഫുട്ബോൾ ഫെഡറേഷൻ ഡസ്മി ട്രെയിനിങ് കോംപ്ലക്സ് മികത്തു ടീമും പട്ടക്കുറുന്ത പശാപ വിവണി മീ ആക്കിക ദെൻ അമ്മ പാക്കുദാന മീ ആറുക മീ മുബാരത്തും പണിക്കെന്താണ് എം എ വറുവത് ടീമുക തെരയുക ജർമ്മൻ പാക്കുറേ ജർമ്മൻ ടീം എക്കുതോ അതുമുക ശാസക കോച്ച് നാഗസ്മൻ മികത്തുക അണിയാക തിരി ബൈക്കുളം തരി ഹിമണിക്കം പാക്കൊതുവെ എന്ന മെസ് മികവും തരി ഹിമനാപ്പം മിവണി കുടിയ വേൾഡ് കപ്പ് ടീമും ജാഗത പൂബെദ്മ ഹാസക്കു മുസ്റ്റാഗത പൂബെദ്മ ഏനെ കുതോ അത് ടീമുക മുസ്ലിം അതി മാറ്റക്ക ഏനെ കുളുത്തരി നഗാഫ് മണി അത് കുറിയ വേൾഡ് കപ്പ് ഭാരതക്ക് ജന്മ കുളുത്തരിങ്ക ആക ബന്ധുക്കുറം ഗെക് ഓർഡറെ നുനരേനക്കമ അത് നമ്മൾ കുളുത്തരിന്ന സിയാസി വാസം തക്കാണക്കമ ഒമ്മേത് കുറാക്കമ ജർമ്മനിക്ക് ഗവൺമെന്റ് മുമ്പടി ഖബറും പാക് കൊണ്ടവെ അതെ മീ കേട്ടും ഇത്തരം ഖബറൊക്കെ ബാഡായിരുക നെതർലൻഡ്സ് ടീം നെഗി ദാതി പഹും ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കാമ്യാബ് കൂടി ആസ്നൽ ടീമിന്റെ കുറുമ ബലാഗിൻകമ നെതർലൻഡ്സ് കാമി ടീമിന്റെ കോച്ച് കൂമൻ പോലെ ഖബറെ ബസ് പാക് കൊണ്ടവെ മീ ഇങ്ങോട്ട് പാക്
1: കൊണ്ടുവരുന്നത് വേൾഡ് കപ്പ് കാര്യവാത്തി തങ്കോളി ദിവക്കം കണ്ണേ മതി അതൊക്കെ കുറുക്കൊണ്ട് നമുക്ക് വിസ്പതാണ്
2: ನುಸ್ತಕೊಳ್ಮೆ ಫರ್ಹಾಣೆ ಹಾಂ ಪಿ ಎಸ್ ಎಮ್ನೋಗೆ ಫುರ್ತಮ ಅವಳಮೆ ಫಲ ಸುರುಹಿ ಗೊತ್ತು ಫುರ್ತಮ ಮತ್ತು ವಿಲಾತ್ಗೆ ಬಾಜಾರು ನಗ ಟೆರ್ಫಿಸ್ ಕಂಡಾಲ್ಮ ಮಶವರ ಕುರಣಿಕಮೆ ಖಬರ್ ಸುರುಹಿಯ ಐದು ಫಾಹಕರು ಬೇಬೆ ಕೊಡುಕುದಿಂಗ ಹವೀರ ಬಡ್ತು ರಹಿ ಬೇಗಿಲ್ಲಿಯ ಖಬರ್ ಏಗಿತ್ತು ಡ್ರೋಣ ಬೇಣುಕೊಂಗ್ ಜಲ ಮಸ್ತುವಾತ್ ಕೆತಿ ಅದ್ದಂಗಳು ಖಬರ್ಗೆ ಸುರುಹಿ ದೆಂಗ್ ಆಫ್ ದಟ್ಟ ಹಿಮನೆ ಸರಹದ್ ಮಗ್ತ ಮೇಹರ್ ಫಹಕೊಳ ನಿಮ್ಮಾಲಿ ವೇಣುಕಮೆ ಖಬರ್ಗೆ ಸುರುಹಿ ಈದು ಮಗ್ಮತಿಗೆ ಸಲಾಮತ್ ಅಸಿಹಿ ರಕ್ಕಾತ್ಗಮ ಸಮಾಲ್ಮ ಎದ್ದು ಮುಹಿಮ್ ಕಮ ಖಬರ್ ಅದಿ ಮಸ್ತುವಾತ್ ಕೆಟ್ಟ ಹತರಮ್ಯ ಹಯ್ಯರ್ ಕುರಿ ಖಬರ್ಗೆ ಸುರುಹಿ ಅದು ಪಿ ಎಸ್ ಎಮ್ ಸ್ಟಾಲ್ ಹಾಸು ಕುರಿ ವರ್ಲ್ಡ್ ಕಪ್ ಆಮಂಗೆ ಬರ್ತಾರೆ ಹಿಬ್ಬಿಲ್ಲ ಇಂಡಿಯಾ ಕಮ ಖಬರ್ಗೆ ಸುರುಹಿ ಹಕ್ಕಿ ಸೋಳ ಮೇಡಮ್ ಮೀನು ಹಂಪ ಹಾಕೊಲ್ಲೆ ಮಹಿಮ್ ಖಬರ್ ತಗೋತಾರೆ ಬದಲಾದ ಖಬರ್
1: ಅದೇ ಅವನು ಬದಲ ಮಿಹಾರನು ಹತ್ತೆ ಮೀನು ಹಂಪ ಹಾಕೊಲ್ಲವೇ ಸುರುಹಿ ತಗೋತಾರೆ ಈಗ ಡ್ರೋನ್ ಬೇನು ಕೊಗ್ಗೆ ಮಾಫುಶಿ ಜಲ ಎತ್ತರೆ ಕುರಂಗಳೂರು ಮಸ್ತು ಆತೆಗೆ ಅತುಲಾಗೆ ಫಿಕ್ಕ ಮಬ್ಬುನ ಬರಕ ಲಾಮ್ ಗಮ್ಗೆ ಕರೆಂಟು ಗಜ್ಜೆ ಹೊಣ ಕುಜ್ಜಕ್ಕ ಮಾಲಿಕನೆ ಪರ್ವಾದ ನೀಕ್ಕಮಪ್ಪುನ ಖಬರೆ ಫಹ
2: ಯಾತ ಅವನು ಬೇದಾನು ವರ್ಣೊಂದೇನು ವರ್ಣೊಂದಿನ ಖಬರ್ ತಗೋ ಬೇರು ದೆಂಗ ಹಮ್ಮ ಈದುಗ ಕುರಿಗೆ ಕುರಿ ಅದು ಯಾವುದು ಕುರು ಮತ್ತು ನ್ಯಾಬ್ ರೈಸ್ ಗೋವಾಲ್ದೇವಿ ಖಬರಿಗೆ ಸುರುಹಿ ದೆಂಗ್ ಸ್ಟಿಲ್ಕೊ ಆಯ್ಲಿ ಇದು ಮಜಾ ಮೇದ ಮಾಲೆ ರೈಸ್ ಇಸ್ಲಾಮಿ ಗೋಮ್ ತಗ ಇದು ತಹಣಿಯ ಫಣವಿ ಖಬರಿಗೆ ಸುರುಹಿ ಸಳನ ಪಾ ಹಾಕೊಲ್ದೇವೆ ಹೇಗೆ ಇತ್ತು ಹಿಮಬಿ ಹೀಗೆ ಇತ್ತು ದೆಕ್ಕೆ ಫಿಣ್ಣು ಖಬರಕ್ಕೆ ದೆಕ್ಕಲು ಡ್ರಗ್ ಎತ್ತರ ಕುರುಮಿ ಶರೀರ ನಿಮ್ಮ ಬಂದಗೆಂದಿಯ ಖಬರ್ ಅದು ಈದ್ ಪಾ ಹಾಕೊರೆ ದಜ್ಜನ್ ಸ್ಮರ್ಸನ ವೇಗ ಕುಳಿವರು ಕುಳಿಮ ದುರ್ವಾಂಜಿ ಹೇಕಮೆ ಖಬರಿಗೆ ಸುರುಹಿ ಸಳಮೆ ನಮ್ಮ ಪಾ ಹಾಕೊಲ್ದೇವೆ
1: ಅವನು ಬಾಲ ನಮ್ಮ ವಗುತ ಕಮದುಗೆ ಈದು ಕುಡಿಯೋರ್ತಕ ಹೊರಸೆಳಿಜ್ಜ ಕರೆಂಟು ಕೇಂಡನು ತಾ ಇತ ಗಡಿಯರ ಮೇರೆಗೆ ಖಬರೆ ಇದು ದೆಂಗ್ ಒಮಾಣ ಹಮಲದೇನೆ ಕಮ್ಗೆ ಇಂಜಾರು ಟ್ರಂಪ್ ದೀಪಿ ಕಮ ಬುಣ ಖಬರೆ ದೆಂಗ್ ಇಂಡಿಯಾಗ ಡ್ರೋಗೆ ಬೋಡ್ ಆಪರೇಷನ್ ಖಂಡಂ ಉಕಾಲಿ ಡ್ರೋಗೆ ಬರುದನ್ ಸತೇಕ ಅಷಾರ ಕಿಲೋ ಎಂಗ್ ಅರಾ ಕಮ ದೆಂಗ್ ಈದು ಹುತುಬ ಹಿತುಗ ಕಿಬುರ ಇರ್ಕೊಮ್ಗೆ ಕೂಡ ಮಿಂವರು ಒರಿ ಮಿಹಾವೆ ಸ್ವರುಗೆ ನೋವಣ್ಣಿಗೆ ತಮ್ಮ ವಗುತು ಫಾಹ ಕೊಲ್ಲವೆ
2: ಮೇಹಸಾಬು ದೆಂಗ್ ನೋಸ್ತೋಗ ಬ್ಯಾಸ್ ನಿಮ್ಮಾಲ ವಕೀಲ ಮಾತು ನೋಸ್ತೋಗ ಬ್ಯಾ ನಿಮ್ಮಾಲ ಹಣ ಮೇದ ವಕದಾನ ಮೇದ ಅವಳ ಮೇ ವಾಹದ ಕಾಲಿ ಬದ್ದ ಹಿಕ್ಕ ಮಾಯಕು ಗುಳಂತ ದಿನ ಹೆಟ್ಟು ಸಮಾಕಂದೇ ಕಂತ ತೆಗೆ ಕೊಬಾಹೆ ಅವಳ ಪ್ರೋಗ್ರಾಮ್ ಬ್ಯಾರ್ ವಡಾಡ್ನವಿ ಖಿಯಾಲ್ ಪಾಳ್ ನಸೀಮ್ ಅಣಿ ಆಪರೇಟರ್ ಕಿ ಅಜೀಮಾ ಮೊಹಮ್ಮದ್ ಹುಷಾರ್ಮಿದ್ದೀನ್ ಅಲೋನ್ ರಮೀಸ್
1: ಅದಿ ಅವುಗಳ ನಷ್ಟಲ್ಲ ಮತ್ತು ಬೆಫೋನ್ನ ವಕೀಲು ಮುಕ್ಕರು ವಿಸಮ ಹದ್ಮ ಫುಳ್ಕೊಂ ಅರುವ ಹಿಂಗೆ ತೊ ಈದುಗೆ ಫಾ ಫಾಳ್ ಕುರವ್ವ ಈದು ಕುಳಿಗರು ತಕ್ಕುಳುವ ಎನ್ ಎಮ್ ಎಸ್ ಇಸ್ಲಾಮಿ ಇಲ್ಮು ಎರಿಂಗ್ ದೆವ್ವಾಣ ಸೇಹತ್ತುಗೆ ಅಡು ಅಸವ ಇಸ್ಲಾಮಿ ಉಸೂಲ್ ತಕ ಎಗ್ಗೊತ ಈದುಗೆ ಉಫಾ ಫಾಳ್ ಕುರವ್ವ ಬರೀ ಬೆಫೋನ ವರ ಉಫಾರಿ ಈದು ಬಂದಕ ಎದೆ ವಸ್ಲಾಮ.

അള്ളാഹായി എഖലാങ്ങെ റസൂലായ ഖാഫിറുവെ അതി അള്ളാഹുഗെ മകും എഹം മീഹും എക്കിബാകുരു മീഹുന്ന അജാബുഗെ മച്ചൻ അജാബ് തിമൻ റസ്കലാങ്ങെ ഇതുറുക്കുറവാ ഹുഷീമെ എയ് എവരും ഫസാദ കൊങ്ങുളുണു കമട്ടകേ.